0: ചങ്ങാതിയേയില്ലോട്
1: കാവിസ്തരങ്കുര പഠിക്കണം
0: ഒരുത്തരോട് എതിർക്കണമെങ്കിൽ കാവിസ്തരങ്കുര പഠിക്കണം
1: കാവിസ്തരങ്കുര ഗുരുസ്തമായി തന്നെ പഠിക്കണം
0: കാവിസ്തരങ്കുര പഠിച്ചാലും ഗുരുത്തമായി തന്നെ പഠിക്കണം
1: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം
0: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം
1: മറക്കുമ്പോൾ കവി യുദ്ധിച്ചാലും പോലെ ഗുരു നിനക്കുണ്ടെന്നറിയണം
0: മറക്കുമ്പോൾ കുറിച്ചാലും പോലെ ഗുരു നിനക്കുണ്ടെന്നറിയണം